ചെയ്യാത്ത കുലകരെ ദൈവത്തിൽ പിന്നോട്ട് ആ ഒരു മനസ്സിലാക്കാൻ നമ്മളെ കൊച്ചു കുലകരം. ഓക്കെ ബൈ. കൊറേ മാതാശക്കം അയാളെന്തല്ലോ. ഓക്കെ ഓക്കെ.